0: മനസ്സ് മയങ്ങും.
1: നേയർകൾ ഇതുവരെ കേട്ടത്
2: മനസ്സ് മയങ്ങും.
1: നേരം നള്ളിരവ് 12 മണി. ആകാശവാണി എമത് ഒലിപരപ്പിൽ മേൽക്കൊള്ളപ്പെടും പരാമരിപ്പ് പണികൾ കാരണമാക 102.3 വിവിധ് ബാതിൽ അലവരിസിൽ തറവഴി ഒലിപരപ്പ് ഇത്തോടെ നിറവു പെരുകുന്നത്. ന്യൂസ് ഓൺ എയർ സേലി വഴി നികഴ്ചികളെ നേയികൾ തുടർന്ന് കേൾക്കാം. മീണ്ടും തറവഴി ഒലിപരപ്പ് കാലേ 5:54 ആരംഭമാകും. വണക്കം നേയികളെ, ജയ് ഹിന്ദ്.